0: അന്താ ജവണയാ
1: ഓ
0: ഒവേ ഒഞ്ചി കജ്ജ ബെനടുന്നണ്ടോ അയ്ക്ക് പത്നാജി കല എന്നുണ്ടു പത്നാജി കല ജിഞ്ചിണ്ട മാത്ര അയ്ക്കൊഞ്ഞി ഒരു വർപ്പുനെ ദേക്കി വർപ്പുനെ ഏക്കൊഞ്ഞി താക്കത്ത് വർപ്പന്
1: ഓ
0: അപകൈ പിതഡ്നഞ്ചിത്തിന നിന്ന പാത്തെറുത പകരി അഞ്ചനെ ബെരിട്ട് കട്ടിനഞ്ചിത്തിന തൊട്ടെത പകരി റഡ്ഡെട്ല കലെതാന്തേ പോണു ആഞ്ചായിനെടുത്ത ആവരണ ഈ പുട്ടിനഞ്ചിത്തിന പകരിക്ക് ബിലേതാന്തേ പോണു എഞ്ചന്ത് കേണ്ടന്നല്ല കണ്ണുത സതിർക്ക് തോജിനവേ സത്യത്ത് തുയിനവിന് തുളിത്തത് തൂവടു തുളിത്തത് തൂവടു നിന്നെ ബന്ധേക്ക് അപ്പക ചൗലീരുന്നാണല്ല
1: അറപ്പത്
0: അറപ്പത് അറപ്പത് പറയുടു തുളിത്തത് തുളിത്തത് പറയുടു റഡ് കാരണം ഒഞ്ചിനെ അടിട്ടിയറില പാർത്ത് കൊടുത്തിപ്പേര് റഡ്ഡനിതാത് ദായെന്നാണ്ട് അയിനാത്ത് അവന് തുളിത്ത് പറഞ്ഞാത്ത ആരോഗ്യമൊക്കെ എഡ്ഡെന്ത് അഞ്ചാ കണ്ണുകള് തേക്ക് സദൃക് തോച്ചിനവേ സത്യാത്ത് പണുപ്പുനവന് ഈത്തുമല്ല ബിരുപകരിത ഒരുത്ത ഗുരുട്ട കൽത്തിനഞ്ചിത്തിന പാട്ട ഒഞ്ചി പകരിത വിദ്യ കൽപ്പവിടുന്നുണ്ടോ അയിത്ത പിറവുടൊഞ്ഞി പാട്ട കൊർപ്പേർ ഉദനിക്കുതായ ബിരുകൊർപ്പുനേ ഓലു കഞ്ചി കൈ കഞ്ചി കന്യായാപ്പുണ്ടു ഓലു പൊണ്ണമന്തേക്ക് തൊന്തരയാപ്പുണ്ടു ഓലു ബെരണേരക്ക് തൊന്തരയാപ്പുണ്ടു അഞ്ചിത്തിന പൊർത്തുട മാത്ര ബിരുതേർപ്പൊടു പകരി ബുടൊടു അയിത്തർത്ത ഓലു അധർമ്മ നടപ്പുണ്ടു അവലു ബുടൊടു അയിത്തർത്ത അഞ്ചായിനെ ദാവര നിന്ന കൈട്ടിച്ചിനഞ്ചിത്തിന ബിരു ആ ബൊക്കൊരന തൽപ്പെരപ്പുനവത്ത് പറു ഐക്ക് ഐത്തവേ ആയിന ഉണ്ട് ഒരു ആ ഒരു തത്ത് പോണ്ടോ അയിത്ത കലലജ്ജി ബിലലജ്ജി നിലലജ്ജി
1: ഈ സ്ഥിതി ബറു
0: ഈ തിത്തി ബറു അഞ്ചായിനെടുത്ത അവര ഒന്നൊഞ്ച് പൊസക്കത്തെ സുരു ഇത്ത നിണ്ടയാണ് പണിപ്പുനീത്തെ ഇതാള യൗബെപ്പു തെപ്പട എക്കട പണ്ടോ അടിക്ക് പൂർണ്ണ മൂക്കും ഇത്ത ആയി നൽക്കോ മീസമിത്ത് പണ്ണൽക്ക പണ്ട ഞാൻ അഞ്ചമൻപുവേ ഇഞ്ചമൻപുവേ ഞാൻ സുരൂക്യമെല്ല പണ്ട് തോക്പായ എന്നാത്തിക ജത്തുതിത്ത ജത്തിത്തിനായന് മെല്ലവത്ത് കുട്ടുതു ലക്കായ കുട്ടുതു ലക്കായി മാത്രാണ് കെബി പീണ്ടാവ് നൽക്ക പാത്തേരോ കൊറിയോ ആയിട്ട് പൊക്കോ കുർക്കുതു കുർക്കുതി അനന് ഇനി ഇടേ വരെ മുട്ട മലത്തറിയോ ലക്കുതുന്തിനായാണ് ഇത്ത നിന്നട സദൃഗ് പത്തുതാനക ഈ പാടിനം ചിത്തന പന്തോകു സരിയായ ഉത്തര കൊറിനെ ഒഞ്ചേ രാമദേവരെ പുതരട് മൽത്തനം ചിത്തന സദൃ അപ്പക ഇതാല പോടിയൊടുന്ന് എക്കട് പണ്ണം ചിത്തന കെരമനെ വേത്തെ ഇത്തത കെരമനെ വേത്തെ എക്കട് തികലെ ദർത്തത്
1: ഓ
0: തറ ദർത്തത് തികലെ കുത്ത മൽത്തത് മീസേന തിർക്കാത് കണ്ണട് പുറ വിശ്വാസത ദിട്ടിത്തു നിന്നട ഇത്ത അവേ തറെ കന്ത
1: പണ്ണിനെ പൂര ഉദർമേ
0: ഉദർമേ
1: ഇത്ത ഈ പണ്ണിനെ പൂര കേറുണി
0: ആ ഇത്ത തറ കന്ത പാടുക തറ കന്ത പാടുത് ഇഞ്ച നിൽക്കുന്നക കണ്ണട അറിയൊന്നുണ്ടു നീര് പുളിപ്പടാ ഈ പുളിപ്പേര പല്ലി ഈ ബലിപ്പടാ ഈ ബലിപ്പേരല പല്ലി
1: ബലിപ്പുനയത്ത്
0: റഡ് കാരണോട് ബലിപ്പേര പല്ലി ഒഴുത് ഒഞ്ചിനെ ഈ ലോക്കോർത്ത് ബലിപ്പട ജീവതെത്തോനട അന്ത ഇത്തർത്ത ബൊക്കൊഞ്ചി ഈ മുൽത്തുർത്ത് ബലിപ്പട ഈ പുളിപ്പു നല പൊടിച്ചി ബലിപ്പു നല പൊടിച്ചി ഞാൻ നിന്ന ബാലയാന്ത് ലെപ്പു
1: ഹനുമന്ത ഒത്തൊക്ക എഞ്ചലെത്തില്ല സരി
0: ദായന്ത് കേണ്ടോ
1: ഓ
0: എന്ന മാത രൂപനു തുയ്യോ എന്ന താക്കത്തിനു തുയ്യോ എന്ന അജപ്പുടി എന്നെതിരുത്തിയോ ആത് മാത്രത്ത് നിന്ന അണ്ണെ നിന്ന തകേ ആ ഏരിക്കേണ്ട എങ്കില തകി എന്ന മിഗ്ഗി ഭീമെ അപ്പണ്ട നിക്കില എങ്കില മുട്ട സംബന്ധുണ്ടു ഞാൻ നിന്ന ബാല എന്ത് പണോലി ഐക്ക് പോടാത് ബലിപ്പട ഓ ബാലേ ഈ ബുളിപ്പട ഓ ബാലേ ഇത്ത മൽത്ത് നഞ്ചിത്തന എഞ്ചിന ഈ കൊച്ചിയനം കടത്തുബാർതി കങ്കൃത കടപ്പലാകിവേ കദ്രട കടത്തുതേ കുടുപ്പുടു കൊടുത്തുതേ അഞ്ചിത്തിന മാതാവിന് ബരിക്കതില ഇത്ത ഇപ്പു നീത്തെ ഈ ബുളിപ്പൊച്ചി ബലിപ്പൊച്ചി ബാലെ യാനുല്ല യാന് ഏർഡല പൺപുജി യാന് ഏർഡല പൺപുജി ഈ പകരിത തോജുണ്ട ഓലാനുള്ള ഒഞ്ചി പകരുതെത്തുകൊരു നടിക്ക് ആത്ത താർത്തേ ഉണ്ട് കടൽ ആണ്ടോ യാൻ ഏരട പൺപുജി ഏരകള തോജി ഈ കട്ടത് എന്നല്ല പൺപുജി ഞാൻ പൊലത്തത് എന്നല്ല പൺപുജി ആ ഈ പട ഈ പോല
1: പോലെത്തിന പോലാന്ത
0: ഓ
1: ജീവിതമിത്ത ആശയത്തിന പോലാന്ത് എന്തയാ ഈ എക്കടൊഞ്ചി പണ്ട
0: ദാദാ
1: കോലുടു തികതെപ്പു നീ
0: ആ
1: നനഞ്ചുണ്ടു
0: ദാദാ
1: കോലു കൊറുതു പെട്ട് തിന്പു നീ
0: കോലു കൊറുതു പെട്ട് തിന്പു
1: തഞ്ച ആടവ്
0: ഓ
1: ഈടേക്ക് ബത്തേ നിന്നട പാത്തേരിയേ പന്തോ ഗുന്തിയേ കടേകള ഈ പനിപ്പിനിഞ്ചിനവ് പനിപ്പിന എഡ്ഡേ ബാലേ ബാലേ അന്ത് പോലന്ത പണിച്ചിനവ് പാത്തേരു തത്തത് ബതുക്കോളന്ന് അന്തത്ത
0: ആ
1: ബോർഡ് ഇങ്ക് ബതുക്ക്
0: ബോർച്ചോ

0: നിഖിൽക്കേനും തുപ്പനെ റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു പ്രസാരകു നിഖിലേക്ക് മാത്രികല മോഹിജഞ്ചി സൊൽമെലോ ഇന്നത്തെ ഈ കാര്യക്രമട് ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് അർണ കത്തെ സംഭാഷണെ ഗീതാരചനെ ഹിന്നല ഗായന അഞ്ചനെ നിർദ്ദേശനദ തുളു നാടക
1: കാസ് ഓൽദീപ്പര്
0: നടപ്പാത് കൊർപ്പിനക്കലു ചാപ്പർക്ക തണ്ടത കലാവിതര് കൃപ്പെ ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് ചാപ്പർക്ക തണ്ട
1: കാസ് ഓൽദീപ്പര് നാടകദ മൂജനയക്ക്
2: നാരായണ ബലപദ ഒന്ന് നാടകത ആക്ടർ ആണട്ടെ
3: നനക്ക് വെച്ചവന്നിക്ക് മരല കേരള ഇന്നിക്ക് നാട്ടുകൊട് പാട്ട് പാടുന്ന മനസ്സുണ്ട
4: നാട്ടുകൊടു അന്ന് തുമ്പ കോളേജ് മത്തോന്ത
3: കോളേജ് പോപ്പിന പൊണ്ണു ബേലകിച്ച ഭക്തല
5: ഇത് പൊരുതെ പൊന്നു ചേ ചേ ചേ
2: കാവ്യ
5: ബലേ ബലേ പൊരേ ബലേ

ഹായ്, ഞാൻ ഗുരുകിരൺ പതിനൊന്നുള്ള നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് ദ ബതുക്കു.